ജാസി രചന ജന രചായി രംഗി രംഗി പന്തി കര കര ജനസി മായാ ജിന ഉപായി കര കര ദേഖേ കീത ആപണാ ജ്യോ തിസ ദീ വഡിയായി ജ്യോതിസ ഭാവേ

ശരീരം കാണാൻ സാധ്യത അറിയാൻ കൊടുത്താമാതെ ജനാദോബന്ധനോടെ ദർശന ദീദാർ സേവാ സമാദാൻ പേരെ ഖാൽസാ ജീനു ബക്ഷോ ഏന് മാണിയാതെ മാൻ ന താണിയാതെ താൻ നെട്ടിയാതിയോട് സച്ചേ പിതാ വാഹിഗുരു സാഹിബ് ശ്രീ ഗുരു ഗ്രന്ഥ സാഹിബ് ജിയോ മഹാരാജ് ആപ് ജീനെ ബാർ മിരാ ബക്ഷ് കൃപാ കിത്തിയ ആപ് ജി ദി ഹജുരിച്ച് സന്ധ്യാവിളിതേ സുന്ദർ ദിവാൻ സാജരേ ഹൻ സജ്രി ദിവാന്തി രം തവ ചാപ് ചിത്ര ബാണി സോദർ ദേ പാഠ ഹോയേ ഗുർബാണി പാഠ കരദയാ ഹോയാ ഇനെ കൈ പ്രകാർ ദി ഗൽത്തിയാ ഭുല്ലാ ദി മാഫി ബക്ഷോ അഗാവാസ സുസ്പഷ്ട ബാണി പണ്ഡിതി ദാത് ബക്ഷണി ഗുർബാണി ദാ ഭാവ ആയ സംഗതാ ദേ ഹൃദയാ ജ വസാ കേ കർതാർത്ഥ കരണ ആയി സംഗത ദി ഹാജരി തുൽ ഭേട്ടാ കീതി ദർ കർ ബികേ കീതിയാ സേവാവാ ദാർ പ്രവാന കർണിയാ പരവാരം സുഖ ശാന്തി ചാടി ദാതാ ബക്ഷണിയാ ഭായി സുരേന്ദ്ര സിംഗ് ജി തന്ദുരുസ്തീ വാസ്തേ അർദാസ് ബേനത്തി കൃപാ കരണി ഭായി സുരേന്ദ്ര സിംഗ് സത്യ മേഹർ പ തന്ദുരുസ്തിയാ ബക്ഷിഷ് കരണിയാ ജഗമോഹൻ സിംഗ് വല്ലോ ആപണി മാതാ കൃപാല തന്ദുരുസ്ത് ചഢ്തി കലാ വാസ്തേ ദിൽപ്രീത് സിംഗ് കാർജ സഫലതാ വാസ്തേ ചഢ്തി കലാ വാസ്തേ തന്ദുരുസ്ത് അർദാസ് ബേനത്തിയാ കരദേ ഹൻ പ്യാരേ ഖാൽസാ പന്ത് ചഢ്തി കലാ കരണി ജേലാ ജബന്ദ് കാമദേ ജഥേദാർ ഭായി ജഗതാർ സിംഗ് ഹവാരാ ഭായി അമൃതപാൽ സിംഗ് ദേ ഹോർ പ്യാരേ ഗുരസിഖാ ദേ രിഹായ ചഢ്തി കലാ ലൈ ਸੰਗਤ ਨੂੰ ਅਰਦਾਸ ਬੇਨਤੀ ਆਪ ਜੀ ਦੇ ਬਖਸ਼ਿਆ ਖਜ਼ਾਨਿਆਂ ਵਿੱਚੋਂ ਕੜਾ ਪ੍ਰਸ਼ਾਦੀ ਦੇਖ ਸਕੇ ਹਾਜ਼ਰ ਦਰ ਪ੍ਰਵਾਨ ਹੋਏ ਪ੍ਰਵਾਨ ਹੈ ਪ੍ਰਸ਼ਾਦ ਸੰਗਤ ਵਰਤਾਉਣ ਦੀ ਆਗਿਆ ਬਖਸ਼ੋ ਸੁਬੇਨਤੀਆਂ ਗੁਰਮਤਿ ਸਾਰ ਪ੍ਰਵਾਨ ਕਰਦਿਆਂ ਬਖਸ਼ੋ ਲਾਈ

ഭഗവാനെ ദുലാവധി തത്കാല ഉദാര നിർമ്മല ശോഭ അമൃതാക്കി ബാനി ഏകനാമന മാഹി സമാനി ദൂഹരോഗവിൻസേ ഭർമ്മ സാധനാമ നിർമ്മലതാക്കി കർമ്മ സപ്തേ ഉചിതാക്കി ശോഭ ബനി നാനക ഏഹ ഗുണനാമ സുഖമണി.